ശ്യാമസുധനു ചിന്തിച്ച് പ്രേമവീച്ചു പ്രേമ അവതാര ശ്രീദേവി സായിദേവി പ്രേമ അവതാര ശ്രീമാത സായിമാത പ്രേമ ദൈവം ജഗമല്ല